0: ആകാശവാണി കൊത്തുകുടം കേന്ദ്രം.
1: ആകാശവാണി അന്തരിക്ക് ആരോഗ്യം, ആരോഗ്യ സമാചാരം.
2: കാര്യക്രമంలో ముందుగా పిల్లలకే కాదు